ഹലോ മൈ ഡിയർ ശ്രോതാക്കളെ, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ആർ ജെ ക്രാവ്, പ്രസന്റഡ് ബൈ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ്

ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം കുട്ടി അജയ് ഗൗരിനാഥാണ് കേട്ടോ, ആർജക്കടാവിൽ നിന്ന്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് അങ്ങോട്ട് വിഷയം പറയാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയാലോ. ഞാൻ ഇന്നിവിടെ രണ്ട് വരി പാട്ട് പാടി, നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. ഈ രണ്ട് വരി പാട്ടിലാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന്. അപ്പം ഇങ്ങനെ പാട്ട് കേൾക്കല്ലേ. ഓർമ്മകൾ വീരോടും ഈ നല്ല തീരത്തും ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ, ഒന്നിച്ചുറങ്ങിയിലേ ഒന്നിച്ചുണർന്നീലേ ഒന്നെന്നറിഞ്ഞീലേ ഈ നമ്മൾ. പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. എന്നാൽ ഞാനൊന്ന് കൺഫർമേഷൻ തരാം കേട്ടോ നിങ്ങൾക്ക്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നൊസ്റ്റാൾജിയ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു FM-ൽ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തേക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും, അടിപൊളിയാവില്ലേ? അപ്പം നമുക്ക് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാം. ദിസ് ഇസ് മൈ റേഡിയോ ആൻഡ് FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർജക്രാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടിയാജെ ഗൗരിനാഥ്.

0: ഒരു കൊല്ലം പോയ പോക്കേ.
1: കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻസ് പാളിപ്പോയി, പക്ഷെ ഇക്കൊല്ലം
2: നമ്മുടെ എക്സിസ്റ്റൻസ് തെളിയിക്കുന്ന ഒരു സിഗ്നേച്ചർ നമ്മൾ ഈ ഭൂമുഖത്ത് ഇടണം. നത്തിങ് ഈസ് ഇംപോസിബിൾ. നമുക്കൊരു ടൈം ഉണ്ടടാ. അപ്പൊ നീ ഇത് അറിഞ്ഞില്ലേ? മൺഡേ ടു ഫ്രൈഡേ 1 PM ടു 4 PM.
3: എന്തുട്ടത്?
2: അപ്പഴല്ലടാ അബിയെ, നമ്മുടെ മൈ റേഡിയോയിലെ ലഞ്ച് ബ്രേക്ക്
4: ഉച്ചയൂണിനൊപ്പം ഇനി അല്പം രസവും തന്ത്രവും കണ്ടുപിടുത്തങ്ങളും കേട്ടറിവുകളും ഒപ്പം സിനിമാ വിശേഷങ്ങളുമായി ലഞ്ച് ബ്രേക്ക് മൺഡേ ടു ഫ്രൈഡേ 1 PM.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇറ്റ്സ് മീ ആർജെ കടാവിൽ നിന്നും കുട്ടി ആജെ ഗവർണർ. അപ്പോൾ SMS ക്വസ്റ്റ്യനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ് കേട്ടോ. നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു മൂവി ഡയലോഗ് ഇട്ട് തരുന്നതായിരിക്കും. അത് ഏത് സിനിമയിൽ നിന്ന് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് SMS ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ മൂവി ഡയലോഗ് കേൾക്കണ്ടേ? ഇതാ പിടിച്ചോ.
1: അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ?
2: ഇല്ല, സംഗീതത്തെ കൊല ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ?
3: നിങ്ങൾക്ക് പാടാൻ അറിയോ?
2: അറിയോ, സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്ന് വിട്ടത് ഒരു സിനിമത്തിന്റെ മലലാ. ഉസ്താദ് അലവലാദി ഖാൻ ഒരു വിൽ ഗുരുവിൻ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കിച്ചി. ഹോ ബൈ ദി വേ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? വേറെ
3: കൊടുക്ക.
2: ഗുജറാത്തി കഥല കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി.
0: അപ്പൊ ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യണേ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം, 9072879090. അപ്പം നമുക്ക് കുറച്ച് പാട്ടുകൾ കൂടി കേട്ടിട്ട് വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ ആർജെ ക്ലാവിൽ നിന്നും കുട്ടി ആജെ ഗൗരിന.
4: മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ശ്രോതാക്കളെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ ആർജെ കടാവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കുട്ടി ആജെ കവരുന്നതാണ് കേട്ടോ. നോസ്റ്റാൾജി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾ കാലമായിരിക്കുന്നത് അല്ലേ. ഒരു സ്കൂൾ ബാഗ്, പിന്നെ നമ്മളുടെ ലഞ്ച് ബോക്സ്, പിന്നെ ഒരിക്കലും മറക്കാനാവാത്ത നല്ല നല്ല കൂട്ടുകാരും മനോഹരമായ ഓർമ്മകളുമായിരിക്കുന്നു. അന്ന് നമ്മൾ ഏറ്റവും പേടിച്ചിരുന്നൊരു വാക്കും കൂടി ഉണ്ടായിരുന്നു. അത് ആരുടെയാണെന്നറിയോ? നമ്മുടെ ടീച്ചറുടെ തന്നെ. ഇന്ന് ഹോംവർക്ക് ഉണ്ടായിരുന്നില്ലേ, എല്ലാവരും ബുക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു നിമിഷത്തേക്ക് പേടിച്ച് പോയിട്ടുണ്ടാവും അല്ലേ. സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ നമ്മൾ പോകുന്നത് എങ്ങട്ടാ? കളിക്കാനായിരിക്കും. അങ്ങനെ വൈകുന്നേരം കുറേ നേരം കളിക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ അമ്മ തന്നെ നമ്മളെ വിളിച്ചിട്ട് പറയും, എടാ വന്ന് വീട്ടിൽ കയറിക്കുന്ന്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ തന്നെ പറയുകയാണല്ലേ ഫോൺ മാറ്റി വെച്ചിട്ടൊന്ന് നന്നായിരുന്നു പഠിക്കണമെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടാടിന് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം കുട്ടി ആജെ ഗൗരിനാഥ് ഫ്രം ആജെ കടാവ്.

വെൽക്കം ബാക്ക് ശ്രോതാക്കളെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം കുട്ടി അജയ് കവിതനാഥാണ് കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ നമുക്ക് വലിയ വലിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു സ്കൂൾ വെക്കേഷനൊക്കെ എക്സാമ്പിളായിട്ടിരിക്കാൻ എടുക്കാല്ലേ, കസിൻസിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ കളർഫുള്ളാക്കി എൻജോയ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുമായിരുന്നു. അതുപോലെ ഒരു പഴയ ഫോട്ടോ കയ്യിൽ കിട്ടിയാൽ, പിന്നെ കസിൻസിൻ്റെ കൂടെ കളിച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അന്ന് അവയൊക്കെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അല്ലേ. എന്നാൽ ഇന്ന് ആനന്ദം കൊള്ളാൻ വേണ്ടി നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ നമ്മുടെ കുട്ടിക്കാലം നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, സന്തോഷം ലഭിക്കാനായിട്ട് വലിയ കാര്യങ്ങൾക്കൊന്നും ആവശ്യമില്ല എന്നുള്ളത്. ചിലപ്പോഴൊരു മഴ മതിയാകും, ചിലപ്പോഴൊരു പാട്ട് മതിയാകും, ചിലപ്പോൾ ഒരു ഐസ്ക്രീം മതിയാകും. അത് തന്നെ ധാരാളം അല്ലേ നമ്മളെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട്. കേട്ടുകൊണ്ടിരിക്കൂ മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ ആർജി ക്ലാവിൽ നിന്നും കുട്ടിയാജെ ഗൗരിനാഥ്.

ಪದ ಪದ ನಿ ಪದ ಪದ ಪ ಸಾಗ.

ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം കുട്ടി അജയ് ഗൗരിനാഥാണ് കേട്ടോ, ഫ്രം ആചകടാവ്. നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് എന്താണെന്നറിയാമോ? അതെ, സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് കാട്ടുമിളക. എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ലേ അത്? രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം നോക്കുന്നത് ചിലപ്പോൾ ക്ലോക്കിലേക്കൊന്നും ആവില്ല, ഇന്ന് സ്കൂളുണ്ടോന്ന് ആയിരിക്കും അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ടി വിയുടെ മുന്നിലേക്കായിരിക്കും നമ്മൾ ഓരോരുത്തരും പോവുക. ഒരു കാർട്ടൂൺ കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ കണ്ടിരുന്ന കാർട്ടൂൺസിൻ്റെ എണ്ണവും മണിക്കൂറൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയണ്ടാവില്ല. അവസാനം അമ്മയുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്, ഓ കുറേ നേരം ഞാൻ ടി വി നോക്കിയിരിക്കുകയായിരുന്നല്ലോ എന്നത്. പക്ഷെ അപ്പോഴും എന്താണെന്നറിയാം മനസ്സിലൂടെ പോവുക, ഇനി അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് ആയിരിക്കും അല്ലേ. ഒരു പക്ഷേ ആ കാർട്ടൂണിൻ്റെ തീം മ്യൂസിക് ഇപ്പോൾ കേട്ടാലും നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം ഗൗരിനാഥ് ഫ്രം ആർജിക്ലാവ്.

ഹലോ ശ്രോതാക്കളെ, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം കവിനാഥാണ് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ കേട്ട് എല്ലാവരും നല്ല ചില്ലായിട്ടിരിക്കായിരിക്കും എന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ഭാഗമുണ്ട്. അതെന്താണെന്നറിയോ? സമ്മർ വെക്കേഷൻ അല്ലേ. സമ്മർ വെക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ സ്വന്തം കസിൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കസിൻസ് എല്ലാം കൂടി എല്ലാവരും കൂടെ ഒത്തുകൂടിയ ബഹളമുള്ള ഓ, അപ്പോൾ തന്നെ നമ്മുടെ മുതിർന്നവരെല്ലാവരും പറയും ഈ പിള്ളേരുടെ ഒരു കാര്യം അല്ലേ. കാലത്ത് എണിക്കുമ്പോൾ തൊട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നത് വരെ അത്രയും നമ്മൾ വാത്തുവിന് സംസാരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇടയ്ക്ക് ഒന്നോ രണ്ടോ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലേ. പക്ഷെ ഒരു 5 മിനിറ്റ് പോലും അത് നീണ്ടു നിൽക്കാറില്ല. അപ്പോഴേക്കും നമ്മൾ തിരിച്ച് ഏറ്റവും വലിയ കൂട്ടുകാരെ പോലെ ആയിരിക്കും നമ്മൾ ഓടി കളിച്ച് നടക്കുന്നുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ അടിച്ചിങ്ങനെ പൊളിച്ച് ജീവിക്കുന്ന നേരത്ത് ഒരു വാർത്ത അറിയുന്നത്, സ്കൂൾ ദാ പിന്നെയും തുറക്കാറായി. പിന്നെ ഓരോരുത്തരുമായി അങ്ങോട്ട് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരുടെയും മുഖം കാണാൻ കടന്നല് കൂത്തിയതുപോലെ ഭയങ്കര സങ്കടത്തിലായിരിക്കും. അന്നത്തെ ദിവസം മുഴുവൻ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി നമ്മളെപ്പോൾ കാണുമെന്നുള്ളൊരു ചിന്തയായിരിക്കും അല്ലേ. നിങ്ങളുടെ കസിൻസിനെ ഒക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കൂ കേട്ടോ. അവരെയൊക്കെ ഒന്ന് വിളിച്ചടക്കിയൊക്കെ ഒന്ന് സംസാരിക്കണേ. കേട്ടുകൊണ്ടിരിക്കും മൈ റേഡിയോ 90 FM. കേട്ടാലിന് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ ആജ് കടാവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കുട്ടി ആജ് ഗൗരിനാഥ്.

വെൽക്കം ബാക്ക് ശ്രോതാക്കളെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം കുട്ടിയാഴ്ച കവരുന്നതാണ് കേട്ടോ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമ്മുടെ ഫ്രണ്ട്സിനെ എങ്ങനെ മറക്കാനാകും അല്ലേ? ഒരുമിച്ച് കളിച്ചതും ഒരുമിച്ച് പഠിച്ചതും ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിട്ടതും 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ പിന്നെയും കൂടിയതും, ഇതൊക്കെ എങ്ങനെ നമുക്ക് മറക്കാനാവാനാണ്? അന്ന് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥമൊന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ ആ കൂട്ടുകൂടൽ തന്നെയായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായൊരു ഭാഗവും. ഇന്ന് ഓരോരുത്തരും ഓരോ വഴിയിലായിരിക്കും. ആ പഴയ കൂട്ടുകാരെ ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിരിയുണ്ടല്ലോ, അതാണ് ശരിക്കുമുള്ള നൊസ്റ്റാൾജിയ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ, ആർജെ കടാവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കുട്ടിയാജെ ഗൗരിനാഥ്.

വെൽക്കം ബാക്ക് ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം കുട്ടി അജയ് ഗൗരിനാഥാണ് കേട്ടോ. ചില പാട്ടുകൾ നമ്മൾ ചെവിക്കൊണ്ടല്ല കേൾക്കുന്നത്, മനസ്സുകൊണ്ടാണല്ലേ. പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോയി എന്ന് പറഞ്ഞേക്കാം. ആരോടൊപ്പമായിരുന്നു ആ പാട്ട് കേട്ടത്, എവിടെയായിരുന്നു കേട്ടിരുന്നത്, നമ്മുടെ ഇഷ്ടപ്പെട്ട വരികൾ എന്നുള്ളതൊക്കെ ശരിക്കും നമ്മൾ ആ പാട്ടൊന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരാറുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാക്കുന്നതും ഈ പാട്ടുകൾ തന്നെയാണ്. പാട്ട് അവസാനിച്ചാലും അത് കൊണ്ടുവന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു പാട്ടിൻ്റെ ശേഖരത്തിലേക്കാണ് ഇനി നമ്മൾ ചെവിയോർക്കുവാൻ പോകുന്നത്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ, കുട്ടി അജയ് ഗൗരിനാഥ് ഫ്രം ആഴ്ചക്കിടാവ്.

വെൽക്കം ബാക്ക് ശ്രോതാക്കളെ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ കുട്ടി അജയ് ഗൗരിനാഥ് ഫ്രം ആഴ്ചക്കടവ്. നമ്മൾ എപ്പോഴാണ് കുട്ടികളിൽ നിന്ന് വലുതായതെന്ന് ചോദിച്ചാൽ കൃത്യമായ സമയം നമുക്ക് ആർക്കെങ്കിലും പറയാനാകും? ഒരിക്കലുമില്ല അല്ലേ. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കും, അന്ന് നമ്മൾ രസിച്ചു നടന്ന ആ കുട്ടിക്കാലം, അല്ലെങ്കിൽ അന്ന് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സമയം കിട്ടാതെ ഓടി നടക്കുകയാണ് ഇന്നത്തെ കാലത്ത് അല്ലേ. ഇന്ന് സമയം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഓടി നടക്കുമ്പോൾ ഒരിക്കൽ നാളെ എന്ത് കളിക്കാമെന്ന് ചിന്തിച്ച് നമ്മളെ ഒരിക്കലും മറക്കരുത്. നാളെ എന്ത് കളിക്കാമെന്ന് ചിന്തിച്ച് നടന്ന നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എന്ത് ചെയ്യണം, നാളെ എന്താണ് മെയിനായിട്ട് ചെയ്യേണ്ടത് എന്നാണ് ആലോചിച്ച് നടക്കുന്നത്. വളരുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമ്മൾ വളരുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ചെറിയ കുട്ടിയെ മറക്കാതിരിക്കാം. കാരണം ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ അവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ദിസ് ഈസ് മൈ റേഡിയോ 90.5 കേട്ടാലിനെ കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ കുട്ടി അജയ് ഗൗരിനാഥ് ഫ്രം ആജിക്ലബ്.

വെൽക്കം ബാക്ക് ശ്രോതാക്കളെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ കുട്ടി ആർജെ ഗൗരിനാഥ് ഫ്രം ആർജെ ക്ലബ്. പഴയ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷങ്ങളാണ് നാളെയുടെ നൊസ്റ്റാൾജി എന്ന് പറയുന്നത്. ഇന്ന് കൂട്ടുകാരോടൊപ്പം ചിരിക്കുന്ന ആ നിമിഷം ഒരിക്കൽ നമ്മൾ ഇതെല്ലാം തിരിഞ്ഞു നോക്കി ഓർമ്മിക്കും. അതുകൊണ്ട് പഴയ മെമ്മറീസ് മാത്രം സൂക്ഷിക്കാതെ പുതിയ ഓർമ്മകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചുകൂടി ചിരിക്കാം, കുറച്ചുകൂടി യാത്ര ചെയ്യാം, പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ചുകൂടി സമയം ചെലവാക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നാളെയുടെ നൊസ്റ്റാൾജിയ ഇന്ന് നമ്മൾ എഴുതുന്ന കഥയാണ്. ബൈ ദ വേ, ഒന്ന് നിർത്തു ഗൗരിനാഥെ, നമുക്ക് ആ പാട്ടൊക്കെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ശരി, നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം കുട്ടി ആജെ ഗൗരിനാഥ് ഫ്രം ആജെക്കടാവ്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: അക്കടി പക്കടി ദിക്ക ദിക്കടി ദിക്കടി ദിക്കടി ദിക്കാ ദിക്കടി ദിക്ക ദിക്കടി ദിക്കടി ദിക്കടി ദിക്കടി ദിക്കടി ദിക്കീരോ ദിക്കീരോ ദിക്കീരോ ദിക്കീരോ ദിക്കീരോ.
3: Let's go, boys!
4: Feel the panja!

0: the Liger step for you. Dancing far and style.
1: Slow down, boys.

ഈ ലോകത്തില് ഒരു ആണ് ഒരു പെണ്ണുമേലെ കൊണ്ട് പ്രേമത്തിക്കാഹ ജാതി മാറി മതം മാറി, പക്ഷേ ഞാൻ ഒമിനെ ഞാൻ ചേട്ടേ മാറി.

0: ഹേ അശ്വിൻ, എപ്പോഴാ
1: എത്തിയത്?
0: അതിരിക്കട്ടെ, മോൻ സദ്യ കഴിച്ചായിരുന്നു.
1: ഞാനും വീട്ടു പയ്യൻ തന്നെ.
0: ആദ്യം ഭക്ഷണം കഴിക്കും, ഓക്കെ? ആ കഴിച്ചിട്ട് ബാക്കിയെല്ലാം പിന്നെ സംസാരിക്കാം, കാര്യങ്ങളൊക്കെ എനിക്കറിയാം.
2: നെഞ്ചോട് ഊന ചേർ

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇറ്റ്സ് മീ ആർജെ കടാവിൽ നിന്നും കുട്ടി ആജെ ഗവർണർ. അപ്പോൾ SMS ക്വസ്റ്റ്യനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ് കേട്ടോ. നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു മൂവി ഡയലോഗ് ഇട്ട് തരുന്നതായിരിക്കും. അത് ഏത് സിനിമയിൽ നിന്ന് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് SMS ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ മൂവി ഡയലോഗ് കേൾക്കണ്ടേ? ഇതാ പിടിച്ചോ.
1: അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ?
2: ഇല്ല, സംഗീതത്തെ കൊല ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ?
3: നിങ്ങൾക്ക് പാടാൻ അറിയോ?
2: അറിയോ, സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിനിമത്തിന്റെ മലലാ. ഉസ്താദ് അലവലാദി ഖാൻ ഒടുവിൽ ഗുരുവിൻ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കിച്ചി. ഹോ ബൈ ദ വേ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? വേറെ
3: കൊടുക്ക.
2: ഗുജറാത്തി കഥല കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി.
0: അപ്പൊ ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണേ. ഞാനൊന്നുകൂടെ പറഞ്ഞു തരാം, 9072879090. അപ്പം നമുക്ക് കുറച്ച് പാട്ടുകൾ കൂടി കേട്ടിട്ട് വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ ആർജെ ക്ലാവിൽ നിന്നും കുട്ടി ആജെ ഗൗരിനാഥ്.

വെൽക്കം ബാക്ക് ശ്രോതാക്കളെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.5 കേട്ടാറിന് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ കുട്ടി അജയ് ഗൗരിനാഥ് ഫ്രം അജയ് ക്ലാവ്. ഓർമ്മകളുടെ ഈ യാത്ര ഇവിടെ പോശിയുള്ള സമയമായിരിക്കാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. നിങ്ങളോടൊപ്പം സംസാരിക്കാനായി ഒരുപാട് കുട്ടി അജയ് നമ്മളുടെ ഇവിടെ കാത്തിരിക്കുകയാണ്. പക്ഷെ അവർ വന്നു പോകുമ്പോഴും ഈ കുട്ടി അജയ് ഗൗരിനാഥിനെ നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കാണ്. ദിസ് ഈസ് മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം കുട്ടി അജയ് ഗൗരിനാഥ് ഫ്രം അജയ് ക്ലാവ് സൈനിങ് ഓഫ്.

ഹായ് ഹലോ ഗുഡ് മോർണിംഗ് തൃശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻസി. ഡിയേഴ്സ്, ഞാൻ ഗവൺമെൻറ് UP സ്കൂൾ കണ്ടന്തറയിൽ ടീച്ചറാണ്. അതെ, ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിലെ കുറച്ച് സിമ്പിളായിട്ട് നമ്മുടെ ലൈഫിലെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണെന്നല്ലേ? അതൊക്കെ പറയാം. എല്ലാം ഇങ്ങനെ പറഞ്ഞു പോയാലേ അതിൻ്റെ ഒരു ഇത് നഷ്ടപ്പെടില്ലേ? ഏത്? അത് തന്നെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുൻപേ നമ്മുടെ ഒരു എനർജി ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണ്ടേ? അതിനായിട്ട് നല്ല അടിപൊളി പാട്ടുകൾ പ്ലേ ചെയ്യാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM-ൽ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ടീച്ചർ RJ ജിൻസി, ഓൺലി ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

0: மை ரேடியோ 90 FM கேட்டறிஞர் கோட்டுக்கூடா.
1: வெல்கம் பேக் டு மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடன். டிப்ஸ் அண்ட் ட்ரிக்ஸിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ജിൻസി. എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്താണ് കാത്തിരിക്കുന്നതെന്ന്. SMS ക്വസ്റ്റ്യൻ അല്ലേ, അതിനുള്ള സമയമായിട്ടുണ്ട്. ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്, അത് ഏതാണെന്ന് കേട്ടാലോ.
2: അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ?
3: ഇല്ല, സംഗീതത്തെ കൊല ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ?
4: നിങ്ങൾക്ക് പാടാൻ അറിയോ?
3: അറിയൊന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മലരാ ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിൻ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കിച്ചി. ഹോ, ബൈ ദ വേ, ഞാൻ വിഷയത്തിൽ നിന്ന് പിന്മാറിയോ? വേറെ
4: കൊടുക്ക.
3: ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി.
1: എങ്ങനെയുണ്ടായിരുന്നു, ഉത്തരം കിട്ടിയോ? എന്നാ ലേറ്റ് ആവണ്ട, നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879090യിലേക്ക് എത്രയും പെട്ടെന്ന് SMS ചെയ്തോളൂ ട്ടോ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9072879090. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും പ്ലേസും സെൻഡ് ചെയ്യാൻ മറക്കല്ലേ. ആ സമയം കൊണ്ട് നമുക്ക് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻസി. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാ ഇന്നത്തെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞോ? മേക്കപ്പ് ചെയ്യാറില്ലെന്നോ? മുടി നന്നായി ചീകി വയ്ക്കുക, ഡ്രസ് അയൺ ചെയ്യുക, പുറത്തു പോകുമ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെയ്യാറില്ലേ? എന്തിനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ നന്നായി പ്രസന്റ് ചെയ്യാനല്ലേ? വേറൊരു രീതിയിൽ പറയാം, നമ്മെപ്പറ്റി മറ്റുള്ളവർക്ക് ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ. ശരിയല്ലേ? ഈ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മേക്കിംഗ് അപ്പ്, അതായത് മുകളിലേക്ക് നമ്മെ ഒരു പടി കൂടി ഉയർത്തലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചാണ് അല്ലേ? നമ്മുടെ ഔട്ടർ മാത്രം മിനുക്കിയ മതിയോ? നമ്മുടെ ഇന്നർ അല്ലെങ്കിൽ ക്യാരക്ടറിനും ഒരു മേക്കപ്പൊക്കെ വേണ്ടേ? വേണം അല്ലേ? അതിനാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് ടിപ്സ് ആൻഡ് ട്രിക്സിലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയെ എല്ലാവരും ബഹുമാനിക്കും അല്ലേ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഗുഡ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായി മാറാം. മാറണ്ടേ? അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലെന്നേ. കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കാനും. റെഡിയാണോ? എന്നാ നോക്കിയാലോ നമുക്ക് ഫോളോ ചെയ്യേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് പറയാം, അഡ്മിറ്റ് മിസ്റ്റേക്സ്. തെറ്റ് പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പക്ഷേ നമ്മൾ നമ്മുടെ മിസ്റ്റേക്സ് മറച്ചു വെക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിചാരാനോ ഒക്കെ ശ്രമിക്കാറില്ലേ പലപ്പോഴും? പക്ഷേ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വയം ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം അതേക്കുറിച്ച് സംസാരിക്കാനും നമ്മെ കുറ്റപ്പെടുത്താനും തുടങ്ങും. നേരെ മറിച്ച് നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ അഡ്മിറ്റ് ചെയ്താലോ അതോടെ അതാ വിട തീരും. മറ്റാരും പിന്നെ അതിനെക്കുറിച്ച് ബോധേഡാവില്ല. ട്രൈ ചെയ്ത് നോക്കിക്കോ, ഞാൻ ഗ്യാരണ്ടി ഒന്നും ആയില്ല കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ടേ. നമുക്ക് പാട്ടിനുള്ള സമയമായിട്ടുണ്ടേ, കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻസി.

back to our show. This is My Radio 90 FM. Tips and Tricksil, ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിൻസി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് അല്ലേ. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടിപ്പുണ്ട്. എന്താണെന്നോ, ബി എ ഗുഡ് ലിസണർ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ നമുക്ക് ആരും ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല എന്ന് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. മെജോറിറ്റി ആളുകളുടെയും ഒരു പരാതിയാണിത്. നമുക്ക് ഇത് ഒന്ന് റിവേഴ്സ് അടിച്ചു പിടിച്ചാലോ? നല്ല ഒരു കേൾവിക്കാരനാവുക, അത് വലിയ ഒരു ക്വാളിറ്റിയാണേ. ലിസണർ എന്ന് പറയുമ്പോഴേ പാസീവ് ലിസണർ അല്ലാട്ടോ, ആക്റ്റീവ് ലിസണർ ആവണം. പറയുന്ന വ്യക്തിയെ ശ്രദ്ധയോടെ കേൾക്കണം. നാം ശ്രദ്ധിക്കുന്നില്ല എങ്കിലേ പറയുന്ന ആൾക്ക് അത് ഹേർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി മുതൽ ആക്റ്റീവ് ലിസണർ. എന്താ, ഓക്കെ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിൻസി.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻസി. അപ്പോൾ നമ്മളിങ്ങനെ പടിപടിയായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതേനേ. അടുത്തതായിട്ട് എന്താണോ, ഡിസിഷൻ മേക്കിംഗ് ആണ്. ജീവിതത്തിൽ നമുക്ക് ഡെയിലി എന്നോണം പല ഡിസിഷൻസും എടുക്കേണ്ടതായിട്ട് വരും, ശരിയല്ലേ? ഡിസിഷൻ മേക്കിങ്ങിൽ ബി സ്റ്റേൺ ആൻഡ് ബി ഫ്ലെക്സിബിൾ എന്ന് പറയാം. ഇത് രണ്ടും കൂടി എങ്ങനെയെന്നല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നേ. ഒരു ചെറിയ എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം എല്ലാവരും ഡയറ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം നമ്മൾ ഷുഗർ കട്ട് എന്നൊക്കെ ഒരു ഡിസിഷൻ എടുക്കാറുണ്ട്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ്സൊക്കെ കാണുമ്പോഴില്ലേ നമ്മുടെ മനസ്സ് പതിയെ ഇങ്ങനെ ചാഞ്ചാടാൻ തുടങ്ങും. നമ്മുടെ ഷുഗർ കട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് പതിയെ കട്ടാക്കും. അപ്പോൾ മനസ്സ് മാറിയാൽ തീർന്നു. ഇവിടെ നമ്മൾ എന്ത് വന്നാലും നമ്മളെടുത്ത ആ ഡിസിഷനിൽ തന്നെ ഉറച്ചു നിന്നാലേ പറ്റൂ അല്ലേ? അതാണ് ബി സ്റ്റേൺ എന്ന് പറഞ്ഞത്. എന്നാൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയില്ലെങ്കിലേ അത് മറ്റ് പലർക്കും ബുദ്ധിമുട്ടാക്കിയേക്കാം. അപ്പോൾ നമ്മൾ എന്ത് വേണം, ചില സമയത്ത് ഡിസിഷൻസ് എടുക്കുമ്പോൾ കുറച്ചൊക്കെ അതിനകത്ത് ഫ്ലെക്സിബിൾ ആവുകയും വേണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനു മുൻപായി കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻ.

back to our show. This is My Radio 90 FM. Tips and Tricks il ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിൻസി. ഇനി എനിക്ക് പറയാനുള്ളത് ബി ഓപ്റ്റിമിസ്റ്റിക് എന്നതിനെ കുറിച്ചാണ്. എന്തിനേയും പോസിറ്റീവായിട്ട് നേരിടുക. മഴ പെയ്താലോ എന്ന് ആലോചിച്ച് ഇപ്പോഴേ കുടയും ചൂടി നിൽക്കേണ്ടതില്ലല്ലോ. മഴ വരട്ടേന്നേ, അപ്പോൾ കാണും. ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്താൽ പോരെ. അത് വരുന്നത് വരെ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി അത് സംഭവിച്ചില്ലെങ്കിൽ അതുവരെ നമ്മൾ ടെൻഷൻ അടിച്ച് വേസ്റ്റ് ആവില്ലേ? അതുകൊണ്ട് പോയ പോട്ടെ എന്ന ആറ്റിറ്റ്യൂഡ് പലപ്പോഴും നമുക്ക് ഗുണം ചെയ്യും കേട്ടോ. എന്നാൽ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യേണ്ടെന്നോ പ്രിപ്പറേഷൻസ് വേണ്ടെന്നോ അല്ലാട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പാട്ടുകൾക്കുള്ള സമയമായി, കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിൻസി.

0: My Radio 90FM கேட்டறிஞர் கூட்டுகூடா.
1: My Radio 90FM கேட்டறிஞர் கூட்டுகூடா.
2: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിൻസി. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാല് റെസ്പെക്ട് അതേഴ്സ്. മറ്റുള്ളവരെ മാനിക്കുന്നവനാണ് മാന്യൻ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ജോബ്, വെൽത്ത്, പൊസിഷൻ ഒന്നും കൺസിഡർ ചെയ്യാതെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി എന്താണ് പറയാന്ന് വെച്ചാല് ട്രൈ ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടുവേർഡ്സ് ദ സൊസൈറ്റി. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് അല്ലേ? ഈ സമൂഹത്തിലെ നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നും പലതും സ്വീകരിക്കുന്നുണ്ട്. പലരിൽ നിന്നും പല സഹായവും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും തിരികെ നൽകാനുള്ള റെസ്പോൺസിബിലിറ്റിയും നമുക്കില്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, സംശയമില്ല. പക്ഷേ അതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അത് ഗ്രേറ്റ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടെ വെക്കുന്നുണ്ടേ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിൻസി.

0: படக்கி பிடிச்சு சுவாசம் அடக்கி பிடிச்சு லியோனல் ஆந்திரே மெஸ்ஸி மெஸ்ஸி நீங்கள் இதை காணுக, எந்துகொண்டான லோகம் முழுவதும் அர்ஜென்டீனയുടെ പ്രിയപുത്രനെ മെസ്സിക എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക. ലയണൽ ആന്ദ്രേ മെസ്സി കളിയിടാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് ഫയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5 ലെ എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5 ൽ. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

back to our show. This is my radio 90 FM. Tips and tricks il njan ningalde swantham teacher RJ Jinsi. Know your strength and weakness. Adana adutha tip. Nammalde strength endokkiyana, weakness endokkiyana ennokke namukku clear aayittu oru dharana undayirikkanam. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, നമ്മുടെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഒരു സബ് ടിപ്പ് പറയട്ടെ. ഒരു പേന എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് നോക്കി. ഒരുപാടുണ്ടാവുന്നേ, വെറുതെ തോന്നുന്നതാ, നിങ്ങൾ വലിയൊരു സംഭവം തന്നെയാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യും. ഇനി വിഷമിക്കണ്ട, എന്നാലും പറയാം. വീക്ക്നെസ്സിനെ കുറിച്ചും എഴുതുക. പേപ്പറിൻ്റെ അടുത്ത പേജ് എടുത്തോ. എന്തൊക്കെയാണ് നമ്മൾ, ഏതെല്ലാം ഏരിയയിലാണ് നമ്മൾ വീക്കായി പോയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ സൈഡ്, പേപ്പറിൻ്റെ ഈ സൈഡ് കാണിച്ചു തരും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോന്നോരോന്ന് പതിയെ പതിയെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ഈ വീക്ക്നെസ്സിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൽ നിന്ന് പതിയെ പിന്മാറാനായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ പതിയെ പതിയെ അത് നമ്മളിൽ നിന്ന് പോയിക്കോളുന്നേ. അങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി ബൂസ്റ്റപ്പ് ചെയ്യും, തീർച്ചയാണ്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് കളർഫുൾ പാട്ടുകൾ ട്യൂൺ ചെയ്യുന്നുണ്ടേ, കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ Jinsi.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിൻസി. ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മൾ കേട്ടില്ലേ, ഇനി അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി കേട്ടാലോ. ആദ്യമായിട്ട് അഡ്വൈസിങ് ആണ്. നിങ്ങൾ ആരെങ്കിലും ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? ഇല്ലല്ലോ, മറ്റുള്ളവരും അങ്ങനെ തന്നെയല്ലേ. ഇത് സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത് പേരൻസിനോടാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. അപ്പോൾ നമ്മളെ അവരുടെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അവരെത്രമാത്രം ഇറിറ്റേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അഡ്വൈസിങ് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ കഴിയുന്നതും അഡ്വൈസിങ് ഒഴിവാക്കാനായിട്ട് നോക്കണേ. പിന്നെ പകരം എന്ത് ചെയ്യാം, നമുക്ക് ചില സജഷൻസ് കൊടുക്കാം അവരുടെ അടുത്ത്. മോനെ അല്ലെങ്കിൽ മോളെ, നമുക്കിത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാലോ, കുറച്ചും കൂടി നല്ലതായിരിക്കും, ഒന്ന് നോക്കിയാലോ, അങ്ങനെയൊന്ന് തിരിച്ചൊന്ന് മാറ്റി പിടിച്ചു നോക്കിയേ, ചേഞ്ച് ഉണ്ടാവും. ഒരു ചേഞ്ച് ആരല്ലേ ആഗ്രഹിക്കാത്തത്? അപ്പൊ ഇവിടെ ഒരു ചേഞ്ചിനായിട്ട് കേൾക്കാം പാട്ടുകൾ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് പാട്ട്, 1 കപ്പ് മോട്ടിവേഷൻ, 1 സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, 2 സ്പൂൺ ഫാഷൻ, 1 നുള്ള് ഹെൽത്ത് ടിപ്സ്, 1/2 കപ്പ് ഡോക്ടർ സ്റ്റോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. 2 വിസിൽ വരുമ്പോ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് മൈ റേഡിയോ 90 FM ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: മൈ റേഡിയോ 90 FM എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ Magic Logic.

ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻസി. അഡ്വൈസിംഗ് കുറച്ച് സജഷൻസിലേക്ക് മാറാൻ റെഡിയാണോ? എന്നാൽ അടുത്ത് എന്താ നോക്കിയാലോ, കമ്പയറിംഗ് ആണ്. എസ്പെഷ്യലി കുട്ടികളെ, നമ്മൾ പേരൻസെ എന്തിനും ഏതിനും നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാറില്ലേ. നോക്ക്, അവൻ എത്ര നന്നായിട്ടാ പഠിക്കുന്നേ, അവൾ പാടുന്ന നോക്കിയേ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ ആ കുട്ടി പ്ലേ ചെയ്യുന്നേ. ഇങ്ങനെ 100,000 ഇങ്ങനെ ഡെയിലി എത്ര എത്ര കമ്പാരിസൺസ് നമ്മൾ ചെയ്യുന്നേ അല്ലേ. നിന്നെ കൊണ്ട് എന്തിന് കൊള്ളാം എന്നിങ്ങനെ. അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെ അവര് കമ്പയർ ചെയ്താൽ നമുക്ക് അത് ഇഷ്ടപ്പെടുമോന്ന്? അപ്പുറത്തെ ഡാഡിയെ നോക്കിയേ, എന്തെല്ലാമാണ് വാങ്ങിക്കൊടുക്കുന്നേ, അവൻ്റെ മമ്മിക്ക് അവനോട് എന്ത് സ്നേഹ. ഇങ്ങനെ നമ്മുടെ മക്കള് നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയാലോ നമുക്കത് ഹേർട്ട് ചെയ്യില്ലേ. സോ ട്രൈ ടു അവോയ്ഡ് കമ്പയറിങ്. ഈ കമ്പാരിസനെ പേരൻസിന് മാത്രം ഏരിയൊന്നല്ല കേട്ടോ, കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാത്തിനും കമ്പയർ ചെയ്യുന്നവരാ. അവൻ്റെ ബാഗ് നോക്ക്, അവളുടെ ബോക്സ് നോക്ക്, അവൻ്റെ ഡാഡിക്ക് വലിയ വണ്ടിയുണ്ട്. ഇങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും ക്ലാസ്സിലായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആയാലും ഡെയിലി കമ്പാരിസനുണ്ട്. ഈ കമ്പാരിസനെ അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പകരം നമുക്കുള്ളത് കൊണ്ടേ സാറ്റിസ്ഫൈഡ് ആകുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. നമ്മൾ മുകളിലേക്ക് നോക്കാതെ താഴത്തേക്ക് നോക്കണം. അതായത് നമ്മളെക്കായും ഇല്ലാത്തവരെക്കുറിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ എത്രമാത്രം ഗിഫ്റ്റഡ് ആണ്, ഗ്രേസ്ഫുൾ ആണെന്നൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ കമ്പയറിങ് നിർത്താം അല്ലേ. ആലോചിച്ച് നോക്കൂ, കേൾക്കാം അതിനോടൊപ്പം അടിപൊളി ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻസി.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻസി. എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്താണ് കാത്തിരിക്കുന്നതെന്ന്. SMS ക്വസ്റ്റ്യൻ അല്ലേ, അതിനുള്ള സമയമായിട്ടുണ്ട്. ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്, അത് ഏതാണെന്ന് കേട്ടാലോ.
1: അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ?
2: ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ?
3: നിങ്ങൾക്ക് പാടാൻ അറിയോ?
2: അറിയോന്നു, സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരലാ. ഉസ്താദ് അലവലാദി ഖാൻ ഒടുവിൽ ഗുരുവിൻ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചുകിച്ചി. ഹോ, ബൈ ദി വേ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? വേറെ ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി.
0: എങ്ങനെയുണ്ടായിരുന്നു, ഉത്തരം കിട്ടിയോ? എന്നാ ലേറ്റ് ആവണ്ട, നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879090യിലേക്ക് എത്രയും പെട്ടെന്ന് SMS ചെയ്തോളൂ കേട്ടോ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9072879090. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും പ്ലേസും സെൻഡ് ചെയ്യാൻ മറക്കല്ലേ. ആ സമയം കൊണ്ട് നമുക്ക് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻസി.

0: ചേട്ടാ, ഇവിടെ എന്തെന്നത്തെ സ്പെഷ്യല്?
1: ഇവിടെ ദോശ, പുട്ട്, ഇഡ്ലി, മസാല ദോശ.
0: അതല്ല ചേട്ടാ, വേറെന്തൊക്കെയുള്ളേ?
1: വേറിപ്പോ ഇവിടെ നമ്മുടെ വട, പരിപ്പുവട, പിന്നെ ഗീ റോസ്റ്റ്, സുഖിയാൻ, ബജ്ജി, മുളക് ബജ്ജി, ഇതൊക്കെ ഉണ്ടാവുണ്ടോ?
0: അതൊന്നല്ല ചേട്ടാ, വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ലേ?
1: എന്റെ മോളെ, മോൾക്ക് അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ ഇവിടെ മൈ റേഡിയോ ഒന്ന് ട്യൂൺ ചെയ്യും.
2: ഇനി മുതൽ ഇന്നും രാവിലെ 7 മണി മുതൽ 10 മണി വരെ മൈ റേഡിയോ 90 FM-ൽ നമ്മുടെ ചുറ്റുമുള്ള സ്പെഷ്യൽ സ്റ്റോറീസുമായി മോർണിംഗ് ബെൽസ്.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻസി. സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. നമ്മുടെ സ്റ്റുഡിയോകളൊക്കെ നോക്കിയപ്പോൾ സമയം ദേ 1 മണിയോടടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഈ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാകാറായിട്ടോ. പോകുന്നതിന് മുമ്പ് എൻ്റെ ലിസണേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളതേ, നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കണം. അവോയ്ഡ് ചെയ്യാനുള്ളത് അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനുള്ളതൊക്കെ ഫോളോ ചെയ്യുകയും വേണം. എനിക്കറിയാം നിങ്ങൾ ഈ ടിപ്സ് പലതും ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇനി ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ബാക്കിയുണ്ടാവുള്ളൂ, അതും കൂടി അങ്ങോട്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുകയാണ്. നമ്മൾ ഈ തിങ്കൾ മുതൽ വെള്ളി വരെ ജോലിക്ക് പോകുന്നു, പഠിക്കാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ വീക്കെൻഡ്സിൽ സാറ്റർഡേ സൺഡേ പൊതുവെ ലേസി മൂഡിലായിരിക്കും അല്ലേ. കുറച്ചൊക്കെ നമുക്ക് ലേസി ആവാം, പക്ഷേ ഈ ടൈം എന്ന് പറയുന്നതേ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയല്ലേ, നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ പ്രൊഡക്റ്റീവായിട്ട് യൂസ്ഫുള്ളായിട്ട് ഈ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യണേ. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ RJ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. അതുവരേക്കും യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിൻസി സൈനിങ് ഓഫ്.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: എനിക്കു കിട്ടി മുട്ടായി, കലബിലക്കണ മുട്ടായി.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: Wow!

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. Chicka chicka chicka chicka chicka chicka.

깔끔하거나 지저분한 거나 이런 약 없나 너무 끝나나 깔끔하거나 지저분한 거나 이런 약 없나.